ഭൂമണ്ഡല കൈകോട്ട് സാസികാര സൂർണക്യാത്ര കൈകോട്ട് ദീപദാനവേന്ദ്ര സരിശാത്ര സാഗര സമാഗ്രിയാപനായൂതാര നനക്ക് ജയ ജഹ പാരദേശാര കൈകോട്ട് രാജസതാമസാദ കൈകോട് വേദുരാന സിമ്രതരസാസ്ത കൈകോട് കീരതന സംവാദ കൈകൊണ്ടാണ് പ്രകാരജാന്ത്.

ഉദയദായത്തെ ഉദ്ഘാടനാർജാക സംഗതര സംസാര ജനക ശിവസുകൃപാഗ് ജനക സംജീവലാഗുണം ഗോവേദ കീർത്തന ജനകാവ്യ ഗുരുപ്രസാദനാനും ഫലപാവശ്ലോകാത് സജ ജുഗാത് ഹജ ഹേ പ്രിയ സജനാനുഭൂസി പ്രിയ സജാഷ്പതി

ശിവജുന സദനഹാല ജീവൻജിയാസുഖം ബിസ്രാജ ജഗൻ മഹാരാഖ കൃപ്രസാദ് ഗോപലാലാഖ്യ സുഖ ബിസ്രാജ ബിഹ്തി കാട്ടായ ജനു ജനു കാട്ടുകൂട്ടാട്ടെ

0: വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു
1: വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു
0: വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായിക്കുരു വായി